0: ചക്കലേറ്റ് ഹരാച്ചി നൽകുന്നിൽ ജല
1: വല്ലാവല്ല
0: തട്ടവൻ നോതാനോനെ ചെറുകാലാദിച്ചിരിക്കുന്നത്
1: പിച്ചിന്
0: ഓൾഡാവാത് കറിയാകലേ അവ ചാത്തോലെ ഋഷി മുഷണോന്നത്ര ഗുപ്തിച്ചു
1: ഉമ്രാച്ചവൻ